അതൊക്കെ ഒഹിട്ടത് വേസേ ഉദയ ഓഫീസിന് ടൈം മികടായി ഹവസിട്ട് ഓഫിലായ ടൈം മികടായി സാമാന്യം വഹിന്നേ അയ്യത്തിട്ട് മെഹമ വേണ്ടേ മങ്ങുവാകും പ്രശ്നയാക്മേ ഹന്നേ മെച്ചര ദിവസേ വിളാവ് തീയണോ ഓണ തരാം വഹിന്ന റേറ്റ വഹിന്ന പുലുവാങ് ദവൽ വറുവട്ട് വഹിന്ന പുലുവാങ് എലിവന പാന്തരട്ട് വേല ഓഫീസിന് ടൈം മികട്ട് വെസൻ അത്ര വെണ്ണ പുലുവാങ് ഈട് പാസേ എത്തനീങ്ങ അപ്പൊ ഓഫീസ് കട ആവട്ട് പാസേ വഹിന്ന പടാങ് അരകിന് ആയ ഹത്തരട്ട് പാട്ട് ഓഫിന വേല ആവട്ട് വെസൻ അത്ര വില എത്തനീങ് എഹാട് വഹിന്ന പുലുവാങ് ഏ ഒക്കൊമ തീയതി അയിലമായി വെഹിതയ്യ അപ്പി ഓഫീസ് എന്നെ എലിയട്ട് ബഹിന വിളാവും ബല്ല വഹിന്നേ ആയി അപ്പി ഓഫീസ് യന ടൈമക്ക് ബല്ല വഹിന്നേ ഹരി തന്നെ കിനെ മറ്റ് ഉത്തരേക്കാണ് മുഖത്ത് ഓക്കമണി വെണ്ണി സാമാന്യം ഒയ ഒയ വിധിയട്ടുമ്പോ തമായി ആ പിടി ഷൊട്ടക്ക് തന്നെ ഒയാ ഹി തന്നെ മുഖദ്ദ ആ മറ്റാ താമ ഹിതാകണമേ മന്താമ ഹിതാകിനെ അനകമാങ്ങിന് മറ്റു മോക്കർ ഹിതുനോത് മങ്ങോ അടക്കിയാന്നാ മുഖത്ത് മട്ട ടിക്കാക്ക് ഓ ഹിമീറ്റ് തമായി പത്തു എന്നെ ഓ ഹിമീറ്റ് തമായി ഹിതെന്നെ പട്ടങ്കാന്നെ ദമ്മട്ടേമ ഹിതില തീയെന്നെ ഇതിങ് എഹിന്ദ ഹേതുവ മങ് ഹൊയാകന്നക്കാങ് ഒയാടി ഹിതന ഹേതുവ മറ്റ മെസ്സേജ് കാക്കാല കിയാന്ന് ബലന്ന് ഹായ് ഗിനി ഗിന്ദ്ര ചൂടി മാനിക്കേ ദമ്മേ ചൂടി മാനിക്കെ കിയാന വചനേ ഒയ അപേ കാട്ട് ഹരിയാഹുണനം മറ്റ കിയാക് ജാതി കിയാ ഇത് നിധിമതേ ഹിതിയേ ദന്നാ ഫുൾ ജോളി അനെ അപ്പേ അപ്പേ ഗിനി കിക്കിലി ആവണേ ഹാദ്രേ ഗൊഡാക് അവിടോണി സിന്ധു വേസാക്ക് അഭിബോ കുന്ദര ദഹയക്കണോ പാഴ് മംഗലി ഫാഷൻ ഗാമന്റിക്ക് സാലിയ മംഗലിക ശ്രേയാന്തി സഞ്ജീവ മഹേഷ് ലാക്മുതു മധു ആന്റണി വാന്തിരി ദേവിന്ദ ഫാഷൻ ഗാമന്റിക്ക് ഒക്കെ സെറ്റ് കേക്കത് കിടക്കുന്ന സിറ സിന്ധു ഗൊഡാക് ഹമൂ മാധുരൈ ദേഖാക് ആദരൈ ഗൊഡമ ഗൊഡാക് മമ കളവാനെ പുഷ്പ അക്ക മകെ ഹസ്ബൻഡ് പ്രിയാന്തായി ദുവല ദെന്നായി ഒയാ വൈനെ തന ഹമു മൈക്കു കരകൻ ലസര സിന്ധു അക്ക ഹമു കേളാതിന ഹമു ആനെ അഹമു ജാനു അഭിവാദ ലസര സിന്ധു കടിക്കു കരകാന യാഥ്യാന്തര മഹവില വിദുനി കുക്കിംഗ് സർവീസ് കെ അപ്പ മിലിന്ദ യ മെസ്സേജ് കേളാതിയന്നെ ലൊക്കദോണി സാദസി ചൂടിദോണി വിദുനി വൈഫ് സുദർശിനി മഹവിലക മെഹമോ മധ്യാധ്യാന്തര ഹെമോ മതികത് കരകന സിന്ധാക്ക ഹമു കേള തീരാ മെഹന സിന്ധുര കത് കരകാന്ന ഗിന്ദരി ഉമ്മ ഖേറ്റേ പൊൽ കിച്ചി അപ്പേ ഉമ്മ ഖഗ്ദെന്ന കുയാതിയാന്തര പരിസല അലഹർ പാറേ അജി ചമിന്ദ് ചായവർദ്ധന അയ്യ